0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. എല്ലാ മനുഷ്യരുടെയും മൂല്യം വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ലിയോ 14-ാമൻ പാപ്പ. വ്യവസ്ഥകളില്ലാതെ ജീവനെ സ്വീകരിക്കാനും അതിനെ ആർദ്രതയോടെ പിന്താങ്ങാനും ജൂലൈ 9-ാം തീയതി വ്യാഴാഴ്ച സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലൂടെ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. ജീവിതത്തെ അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആദരവോടെ അനുഗമിക്കാനും ശബ്ദമില്ലാത്തവർക്ക് സംരക്ഷണം നൽകാനും വേണ്ട തിരിച്ചറിവും കഴിവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയിലേക്കും പാപ്പയുടെ സന്ദേശം വിരൽ ചൂണ്ടി. ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ച പരിശുദ്ധ പിതാവിന്റെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല ഈ മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗമായി പുറത്തുവിട്ട സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ് പരിശുദ്ധ പിതാവ് എക്സിൽ കുറിച്ചത്. മൊസാംബിക്കിലെ മിത്രാൻ സമിതി അംഗവും ക്വെലിമാനെ രൂപതാധ്യക്ഷനുമായിരുന്ന ബിഷപ്പ് ഒസോറിയോ അഫോൻസോയുടെ കൊലപാതകം സംബന്ധിച്ച സത്യാവസ്ഥ പുറത്തുവരണമെന്ന ആവശ്യവുമായി മിത്രാൻ സമിതി നേതൃത്വം. ഈ കൊലപാതകത്തിന് ഒരു മാസത്തിനു ശേഷം ജൂലൈ 3-ന് പരിശുദ്ധ പിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിലാണ് ബിഷപ്പ് ഒസോറിയോയുടെ മരണത്തിൽ നീതി വേണമെന്ന് സഭാനേതൃത്വം ആവശ്യപ്പെട്ടത്. പരിശുദ്ധ പിതാവുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്കും വത്തിക്കാനിലെ വിവിധ ഡിക്കാസ്റ്ററികളിൽ നടത്തിയ സന്ദർശനത്തിനും ശേഷം ബിഷപ്പ് ഒസോറിയോയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ, ജീവനെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം വിശ്വാസത്തിന്റെ രക്തസാക്ഷിയാണെന്ന് മൊസാംബിക് മിത്രാൻ സമിതി പ്രസിഡന്റും നമ്പൂല അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് ഇഞ്ഞാസ്യോ സൌറെ പ്രസ്താവിച്ചു. രക്തസാക്ഷികളുടെ സഭ കൂടുതൽ ശക്തമാകുമെന്നും അതിയായ ദുഃഖത്തിനിടയിലും തങ്ങൾ പ്രത്യാശ കൈവിടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുരന്തത്തെ പ്രത്യാശയുടെ വഴിയാക്കാനാണ് പരിശുദ്ധ പിതാവ് തങ്ങളോട് ആവശ്യപ്പെട്ടതെന്ന് സഭാനേതൃത്വം അറിയിച്ചു. ഖനനവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ നിലനിൽക്കുന്നതുൾപ്പെടെയുള്ള മേഖലകളിൽ ജനങ്ങൾക്കൊപ്പം നിന്നും ഭൂമിയുടെ പരിപാലനവും ജീവനും പൊതുനന്മയും പ്രോത്സാഹിപ്പിച്ചും മധ്യ തെക്കൻ അമേരിക്കയിലെ പ്രാദേശിക സഭകൾ പൊതുനന്മയും പ്രകൃതി പരിപാലനവും അതിലുപരി മനുഷ്യജീവനും മുൻനിർത്തിയുള്ള വികസനമാണ് സഭ ആവശ്യപ്പെടുന്നതെന്നും അവയില്ലാതെയുള്ള സാമ്പത്തിക വികസനം ഉപകരിക്കില്ലെന്നും പ്രദേശത്തെ വിവിധ പ്രാദേശിക സഭാനേതൃത്വങ്ങളെ അധികരിച്ച് ഫീദെസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പനാമ, ഹൊണ്ടൂരാസ്, ഇക്വദോർ, ഡൊമിനിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളിൽ ഖനനമേഖലയിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ സഭ ജനങ്ങൾക്കൊപ്പം നിന്നുവെന്ന് ഫീദെസ് എഴുതി. ഏറ്റവും ദുർബലരായ ജനങ്ങളുടെ സംരക്ഷണമാണ് സഭയുടെ ദൗത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇരട്ട ഭൂകമ്പങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന വെനിസ്വേലയിൽ ജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ ധനശേഖരണ പദ്ധതിയുമായി ഇറ്റലിയിലെ സഭ. കഴിഞ്ഞ ജൂൺ 24 ബുധനാഴ്ച നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്തും ആയിരക്കണക്കിനാളുകൾക്ക് പരിക്കിനു കാരണമായുമുണ്ടായ ഭൂകമ്പങ്ങൾ തകർത്തെറിഞ്ഞ ജീവിതങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും സാമീപ്യത്തിനുമൊപ്പം മൂർത്തമായ സഹായമെത്തിക്കാൻ വേണ്ടിയാണ് ഈ പരിശ്രമമെന്ന് ഇറ്റലിയുടെ മിത്രാൻ സമിതി അധ്യക്ഷനും ബൊളോഞ്ഞ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മത്തയോ സൂപ്പി മിത്രാൻ സമിതി ജൂലൈ 9 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ പ്രസ്താവിച്ചു. ഭവനരഹിതർക്കും കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വയോധികർക്കും രോഗികൾക്കും വേണ്ടിയുള്ള സഹായങ്ങളെത്തിക്കാൻ തങ്ങളുടെ പദ്ധതിയിൽ പങ്കുചേരാനും ഒറ്റപ്പെട്ട സംഭാവനകൾക്കു പകരം ജൂലൈ 26 നടത്തുന്ന ദേശീയ ധനശേഖരണത്തിൽ പങ്കുചേരാനും ഇറ്റലിയിലെ മിത്രാൻ സമിതി ഏവരെയും ആഹ്വാനം ചെയ്തു. സാമ്പത്തികവും സാമൂഹികവുമായ വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് വെനിസ്വേലയെ ഈ ദുരന്തം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. അതേസമയം അതിശക്തമായ ഈ രണ്ട് ഭൂചലനങ്ങളും തുടർചലനങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന വെനിസ്വേലയിലെ ജനങ്ങൾക്കുവേണ്ടി പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്ന് ഭൂചലന കേന്ദ്രമായിരുന്ന ലഗ്വൈരയിലെ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി ഇടവക വികാരി ഫാദർ അന്റോണിയോറെല്ല കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ന്യൂസിനനുവദിച്ച ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെ രാജ്യത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ദുരിതാവസ്ഥയിലാണ് തുടരുന്നതെന്നും അവർക്കായി ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യഘട്ടത്തിലെ ഏകോപന ബുദ്ധിമുട്ടുകൾ മറികടന്ന് കാരിത്താസ് വെനസ്വേല സന്നദ്ധ പ്രവർത്തകരുടെ കൂടി സഹായത്തോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഭക്തിഗാന മാലിക കേൾക്കാം. പരിശുദ്ധ ത്രിത്വത്തോടുള്ള ഒരു പ്രാർത്ഥനാഗാനമാണ് ആദ്യം. ജോളി സിറിയക് എഴുതി നെൽസൺ പീറ്റർ സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെസ്റ്റർ.

പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രാർത്ഥനാഗാനമാണ് അടുത്തത്. ഫാദർ ആൻഡ്രൂസ് ചെതലൻ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി. ആലാപനം ലിബിൻസ് കറിയ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. എല്ലാ മനുഷ്യരുടെയും മൂല്യം വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ലിയോ 14 പാപ്പ. വ്യവസ്ഥകളില്ലാതെ ജീവനെ സ്വീകരിക്കാനും അതിനെ ആർദ്രതയോടെ പിന്താങ്ങാനും ജൂലൈ 9 വ്യാഴാഴ്ച സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറിച്ച സന്ദേശത്തിലൂടെ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. ജീവിതത്തെ അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആദരവോടെ അനുഗമിക്കാനും ശബ്ദമില്ലാത്തവർക്ക് സംരക്ഷണം നൽകാനും വേണ്ട തിരിച്ചറിവും കഴിവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയിലേക്കും പാപ്പയുടെ സന്ദേശം വിരൽ ചൂണ്ടി. ജൂലൈ 2 വ്യാഴാഴ്ച പരിശുദ്ധപിതാവിന്റെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല ഈ മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗമായി പുറത്തുവിട്ട സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ് പരിശുദ്ധപിതാവ് എക്സിൽ കുറിച്ചത്. മൊസാംബിക്കിലെ മിത്രാൻ സമിതി അംഗവും ക്വലിമാനെ രൂപതാധ്യക്ഷനുമായിരുന്ന ബിഷപ്പ് ഒസോറിയോ അഫോൻസോയുടെ കൊലപാതകം സംബന്ധിച്ച സത്യാവസ്ഥ പുറത്തുവരണമെന്ന ആവശ്യവുമായി മിത്രാൻ സമിതി നേതൃത്വം. ഈ കൊലപാതകത്തിന് ഒരു മാസത്തിനു ശേഷം ജൂലൈ 3 പരിശുദ്ധപിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കെത്തിയ അവസരത്തിലാണ് ബിഷപ്പ് ഒസോറിയോയുടെ മരണത്തിൽ നീതി വേണമെന്ന് സഭാനേതൃത്വം ആവശ്യപ്പെട്ടത്. പരിശുദ്ധപിതാവുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്കും വത്തിക്കാനിലെ വിവിധ ഡിക്കാസ്റ്ററികളിൽ നടത്തിയ സന്ദർശനത്തിനും ശേഷം ബിഷപ്പ് ഒസോറിയോയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ ജീവനെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം വിശ്വാസത്തിന്റെ രക്തസാക്ഷിയാണെന്ന് മൊസാംബിക് മിത്രാൻ സമിതി പ്രസിഡന്റും നമ്പൂല അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് ഇഞ്ഞാസ്യോ സൌറെ പ്രസ്താവിച്ചു. രക്തസാക്ഷികളുടെ സഭ കൂടുതൽ ശക്തമാകുമെന്നും അതിയായ ദുഃഖത്തിനിടയിലും തങ്ങൾ പ്രത്യാശ കൈവിടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുരന്തത്തെ പ്രത്യാശയുടെ വഴിയാക്കാനാണ് പരിശുദ്ധപിതാവ് തങ്ങളോട് ആവശ്യപ്പെട്ടതെന്ന് സഭാനേതൃത്വം അറിയിച്ചു. ഖനനവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ നിലനിൽക്കുന്നതുൾപ്പെടെയുള്ള മേഖലകളിൽ ജനങ്ങൾക്കൊപ്പം നിന്നും ഭൂമിയുടെ പരിപാലനവും ജീവനും പൊതുനന്മയും പ്രോത്സാഹിപ്പിച്ചും മധ്യ തെക്കൻ അമേരിക്കയിലെ പ്രാദേശിക സഭകൾ പൊതുനന്മയും പ്രകൃതി പരിപാലനവും അതിലുപരി മനുഷ്യജീവനും മുൻനിർത്തിയുള്ള വികസനമാണ് സഭ ആവശ്യപ്പെടുന്നതെന്നും അവയില്ലാതെയുള്ള സാമ്പത്തിക വികസനം ഉപകരിക്കില്ലെന്നും പ്രദേശത്തെ വിവിധ പ്രാദേശിക സഭാനേതൃത്വങ്ങളെ അധികരിച്ച് ഫീദെസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പനാമ, ഹൊണ്ടൂരാസ്, ഇക്വദോർ, ഡൊമിനിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളിൽ ഖനനമേഖലയിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ സഭ ജനങ്ങൾക്കൊപ്പം നിന്നുവെന്ന് ഫീദെസ് എഴുതി. ഏറ്റവും ദുർബലരായ ജനങ്ങളുടെ സംരക്ഷണമാണ് സഭയുടെ ദൗത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇരട്ട ഭൂകമ്പങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന വെനിസ്വേലയിൽ ജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ ധനശേഖരണ പദ്ധതിയുമായി ഇറ്റലിയിലെ സഭ. കഴിഞ്ഞ ജൂൺ 24 ബുധനാഴ്ച നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്തും ആയിരക്കണക്കിനാളുകൾക്ക് പരിക്കിനു കാരണമായുമുണ്ടായ ഭൂകമ്പങ്ങൾ തകർത്തെറിഞ്ഞ ജീവിതങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും സാമീപ്യത്തിനുമൊപ്പം മൂർത്തമായ സഹായമെത്തിക്കാൻ വേണ്ടിയാണ് ഈ പരിശ്രമമെന്ന് ഇറ്റലിയുടെ മിത്രാൻ സമിതി അധ്യക്ഷനും ബൊളോഞ്ഞ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മത്തയോ സൂപ്പി മിത്രാൻ സമിതി ജൂലൈ 9 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ പ്രസ്താവിച്ചു. ഭവനരഹിതർക്കും കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വയോധികർക്കും രോഗികൾക്കും വേണ്ടിയുള്ള സഹായങ്ങളെത്തിക്കാൻ തങ്ങളുടെ പദ്ധതിയിൽ പങ്കുചേരാനും ഒറ്റപ്പെട്ട സംഭാവനകൾക്കു പകരം ജൂലൈ 26 നടത്തുന്ന ദേശീയ ധനശേഖരണത്തിൽ പങ്കുചേരാനും ഇറ്റലിയിലെ മിത്രാൻ സമിതി ഏവരെയും ആഹ്വാനം ചെയ്തു. സാമ്പത്തികവും സാമൂഹികവുമായ വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് വെനിസ്വേലയെ ഈ ദുരന്തം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത്. അതേസമയം അതിശക്തമായ ഈ രണ്ട് ഭൂചലനങ്ങളും തുടർചലനങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന വെനിസ്വേലയിലെ ജനങ്ങൾക്കുവേണ്ടി പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്ന് ഭൂചലന കേന്ദ്രമായിരുന്ന ലഗ്വൈരയിലെ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി ഇടവക വികാരി ഫാദർ അന്റോണിയോറെല്ല കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ന്യൂസിനനുവദിച്ച ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെ രാജ്യത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ദുരിതാവസ്ഥയിലാണ് തുടരുന്നതെന്നും അവർക്കായി ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യഘട്ടത്തിലെ ഏകോപന ബുദ്ധിമുട്ടുകൾ മറികടന്ന് കാരിത്താസ് വെനസ്വേല സന്നദ്ധ പ്രവർത്തകരുടെ കൂടി സഹായത്തോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി ഭക്തിഗാന മാലിക കേൾക്കാം. പരിശുദ്ധ ത്രിത്വത്തോടുള്ള ഒരു പ്രാർത്ഥനാഗാനമാണ് ആദ്യം. ജോളി സിറിയക് എഴുതി നെൽസൺ പീറ്റർ സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെസ്റ്റർ.

പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രാർത്ഥനാഗാനമാണ് അടുത്തത്. ഫാദർ ആൻഡ്രൂസ് ചെതലൻ രചിച്ച ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി. ആലാപനം ലിബിൻസ് കറിയ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ഏഷ്യൻ മെത്രാൻ സമിതി സമ്മേളനത്തിന് പാപ്പായുടെ പ്രതിനിധി. ജൂലൈ മാസം 20 മുതൽ 26 വരെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ചു നടക്കുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ 12-ാമത് പ്ലീനറി അസംബ്ലിക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയായി ഇന്ത്യയിലെ ബോംബെ അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ പാപ്പ നിയമിച്ചു. വിവിധ റീത്തുകളിൽ നിന്നുമായി 120-ഓളം ആളുകളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. തദവസരത്തിൽ ആർച്ച് ബിഷപ്പിന് കൈമാറിയ തന്റെ സന്ദേശത്തിൽ ഏഷ്യൻ സഭകളുടെ വിശ്വാസ തീക്ഷ്ണതയെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. അജപാലനപരവും പിതൃതുല്യവുമായ ഹൃദയത്തോടെ മറ്റൊരു ബാബിലോൺ നിർമ്മിക്കുന്ന ജോലി നിർത്തുവാനും യഥാർത്ഥ നന്മ കെട്ടിപ്പടുക്കുവാൻ ശക്തികൾ ഒന്നിക്കുവാനും മെത്രാന്മാരുടെ കൂട്ടായ്മകൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയും പാപ്പ നൽകി. ദുർബലതയെ സമൂഹങ്ങളുടെ ശക്തിയായി എടുത്തുകാണിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്കൊപ്പം ലിയോ 14-ാമൻ പാപ്പ. പാപ്പായുടെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലെ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൌദാത്തോസി ഗ്രാമത്തിൽ ജൂലൈ മാസം 11-ാം തീയതി പാവപ്പെട്ടവർക്കായി പ്രത്യേക ഉച്ചഭക്ഷണം ഒരുക്കി. റോം രൂപതയുടെ കീഴിലുള്ള 35 കുട്ടികൾ ഉൾപ്പെടെ നിരാലംബരായ ആളുകളാണ് ഈ ചടങ്ങിൽ അതിഥികളായി എത്തിയത്. സഭയെന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തുറന്ന കുടുംബമാണെന്നും ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവർക്ക് അതൊരു സുരക്ഷിത താവളമാണെന്നും ലോകത്തിന് കാണിച്ചുകൊടുക്കുകയാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം. തദവസരത്തിൽ വിശുദ്ധ കുർബാനയും ചരിത്രപ്രസിദ്ധമായ പൂന്തോട്ടങ്ങളിലൂടെയുള്ള സന്ദർശനവും അവർക്കായി ഒരുക്കി. പരിധികളില്ലാതെ ഉപയോഗിക്കേണ്ട ഒന്നായിട്ടല്ല, മറിച്ച് ബഹുമാനിക്കപ്പെടേണ്ട ഒരു പൊതുഭവനമായിട്ടാണ് സൃഷ്ടിയെ മനുഷ്യൻ പരിപാലിക്കേണ്ടത്, ആർച്ച് ബിഷപ്പ് ലൂയിസ് മറിൻ. റോമിലെ കസ്തൽ ഗന്തോൾഫോയിൽ സ്ഥിതി ചെയ്യുന്ന ലൌദാത്തോസി ഗ്രാമത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായ്ക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുവാനെത്തിയവർക്കായി പാപ്പായുടെ ഉപവിപ്രവർത്തനങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ലൂയിസ് മറിൻ ദി സൻ മാർട്ടിൻ വിശുദ്ധ ബലിയർപ്പിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. സൃഷ്ടിയോടുള്ള പരിചരണത്തിനും ദാനധർമ്മത്തിനും സ്നേഹമെന്ന ഒരേ അടിസ്ഥാനമാണെന്ന് മോൺസിഞ്ഞോർ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവം സൃഷ്ടിച്ചതിനെയും തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം, സൃഷ്ടിയെ പരിപാലിക്കുന്നത് അടിസ്ഥാനപരമായി സ്നേഹത്തിന്റെയും ധ്യാനത്തിന്റെയും ഒരു പ്രവൃത്തിയാണ്. പ്രപഞ്ചം അതിന്റെ രചയിതാവിന്റെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളും ഉദ്ധരിച്ചു. അതിനാൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതം സ്രഷ്ടാവിനെ സ്തുതിക്കുവാനും സ്നേഹിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അമ്മ തന്റെ കുട്ടിയെ കാക്കുന്നതുപോലെയും ഒരു പിതാവ് തന്റെ കുടുംബത്തെ കാക്കുന്നതുപോലെയും ഒരു സുഹൃത്ത് ലഭിച്ച വിശ്വാസത്തിന് കാവൽ നിൽക്കുന്നതുപോലെയും ക്രിസ്ത്യാനികൾ സൃഷ്ടിയെ ദൈവത്തിന്റേതാണെന്നും അത് ദൈവത്തിന്റെ ദാനമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ പരിപാലിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ സൃഷ്ടിയുടെ പരിപാലനം ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുക, മാലിന്യങ്ങൾ ഒഴിവാക്കുക, പരിസ്ഥിതിയെ ബഹുമാനിക്കുക എന്ന ചില ബാഹ്യമായ ആംഗ്യങ്ങളല്ല, അത് ഹൃദയത്തിൽ സ്വാർത്ഥത ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരെപ്പറ്റി ചിന്തിക്കുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വികസ്വര രാജ്യങ്ങളിൽ എയ്ഡ്സ് ബാധിക്കുന്നവർക്ക് അന്തസ്സായ ചികിത്സ ഉറപ്പാക്കണം വത്തിക്കാൻ. എയ്ഡ്സ് രോഗവ്യാപനം തടയുന്നതിനും ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ കൂടുതൽ ശക്തമായ സഹകരണം വേണമെന്ന് വത്തിക്കാൻ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ എയ്ഡ്സ് ഉന്മൂലനം ചെയ്യുവാൻ ഒന്നിക്കാമെന്ന പ്രമേയത്തിലുള്ള 2026 ഉന്നതതല യോഗത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യസംഘം നിലപാട് വ്യക്തമാക്കിയത്. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തെ സങ്കൽപ്പിക്കുവാൻ പോലും ആവില്ല എന്ന ലിയോ 14-ാമൻ പാപ്പായുടെ വാക്കുകളും പ്രസ്താവനയിൽ ഉദ്ധരിച്ചു. എയ്ഡ്സ് ബാധിതരായ കുട്ടികൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് വത്തിക്കാൻ പ്രത്യേക ആശങ്കയും രേഖപ്പെടുത്തി. വിശുദ്ധ ഫ്രാൻസിസിന്റെ അങ്കണം 12 പതിപ്പ് സെപ്റ്റംബർ മാസം 10 മുതൽ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സന്യാസികൾ ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന അസീസിയിലെ വിഖ്യാത സാംസ്കാരിക സംഗമമായ വിശുദ്ധ ഫ്രാൻസിസിന്റെ അങ്കണം 12 പതിപ്പ് സെപ്റ്റംബർ മാസം 10 മുതൽ ആരംഭിക്കുന്നു. മാനുഷികമായ സന്തോഷം, ബന്ധങ്ങൾ, ആരോഗ്യം, സംസ്കാരം, ആത്മീയത എന്നിവ സമന്വയിക്കുന്ന ഒരു സമഗ്ര ജീവിത രീതിയെക്കുറിച്ചാണ് ഈ വർഷത്തെ സംവാദങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 15 വാരം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു തന്റെ ശിഷ്യരോടും ജനക്കൂട്ടത്തോടുമായി പറയുന്ന ലളിതവും എന്നാൽ ഏറെ അർത്ഥവത്തായതുമായ ഒരു ഉപമയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4 അധ്യായത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8 അധ്യായത്തിലും നാം കണ്ടുമുട്ടുന്ന വിധക്കാരന്റെ ഉപമ. നമുക്കറിയാവുന്നതുപോലെ ഉപമകളിലൂടെ ഒരുവൻ സംസാരിക്കുന്നത് തനിക്ക് മുന്നിലുള്ള ശ്രോതാവിന് അവന്റെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് ഒരു ആശയത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നതിനാലാണ്. അങ്ങനെ പറയപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിന്റെ ഉൾപ്പൊരുൾ ഗ്രഹിക്കാനും ഒരുവന് സാധിക്കുമെന്നതാണ് ഉപമകളുടെ ഉപയോഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഇന്നത്തേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ, മണ്ണിനോടും പ്രകൃതിയോടും കൂടുതൽ അടുത്തു ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്ന ഒരു കാലത്താണ് യേശു അവർ കണ്ടും കേട്ടും ജീവിച്ചും മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, വിത്തുവിതയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈയൊരർത്ഥത്തിൽ യേശുവിന് ചുറ്റും കൂടിയ ജനസമൂഹത്തിന് ഇത് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ യേശു ഇവിടെ മണ്ണിൽ വിതയ്ക്കുന്ന വിത്തിനെക്കുറിച്ചോ കൃഷിയെക്കുറിച്ചോ പഠിപ്പിക്കാനല്ല, ജീവിതത്തെക്കുറിച്ച്, വിതയ്ക്കപ്പെടുന്ന ദൈവവചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്ന, പുറപ്പെടുവിക്കേണ്ട ഫലങ്ങളെക്കുറിച്ചുള്ള, അതിനുവേണ്ട ഒരുക്കങ്ങളെയും മനോഭാവത്തെയും കുറിച്ചുള്ള ഒരു ഉദ്ബോധനമാണ് ഇവിടെ നമുക്ക് മുന്നിലുള്ളത്. ഈ തിരുവചന ഭാഗത്ത് യേശു 4 നിലങ്ങളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാം. വഴിയരുക്, പാറക്കെട്ട്, മുള്ളുകൾ നിറഞ്ഞയിടം, നല്ല നിലം, ഇങ്ങനെ 4 വീണ വിത്തും അവ നൽകുന്ന ഫലങ്ങളുമാണ് ഈ ഉദ്ബോധനത്തിന്റെ പ്രധാന ഉള്ളടക്കം. ആത്മീയമായ ഒരു ചിന്തയെന്ന നിലയിൽ ജീവിതത്തിൽ ദൈവവചനത്തിനു ലഭിക്കുന്ന സ്വീകാര്യതയും അത് നൽകുന്ന ഫലങ്ങളുമാണ് ഈ ഉപമ വഴി വചനം നമ്മോട് പറയുന്നത്. ഇവിടെ 4 നിലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിത്ത് ഒന്നുതന്നെയാണെന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. വിതക്കാരൻ, ദൈവം വിതയ്ക്കുന്ന തിരുവചനം, വചനം മാംസമായ യേശു നമ്മിൽ ഏതുതരം നിലമാണ് കണ്ടെത്തുന്നത്? നമ്മിൽ വിതയ്ക്കപ്പെടുന്ന വചനത്തോട് നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? വചനം നമ്മിലൂടെ എന്തു ഫലങ്ങളാണ് നൽകുന്നത്? തുടങ്ങിയ കൃത്യമായ ചില ചോദ്യങ്ങൾക്കാണ് ഇന്ന് നാം ഉത്തരം നൽകാൻ പരിശ്രമിക്കേണ്ടത്. യേശുവിനെ ശ്രവിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം, വ്യക്തിപരമായ വചനവായനയിലാകട്ടെ, വിശുദ്ധ കുർബാനയുൾപ്പെടെയുള്ള കൂദാശകളിലാകട്ടെ, വചനം പ്രഘോഷിക്കപ്പെടുന്ന മറ്റിടങ്ങളിലാകട്ടെ, ദൈവം സൗജന്യമായി നൽകുന്ന തന്റെ പുത്രനായ ജീവന്റെ വചനമായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് വിതയ്ക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ വചനത്തെ വിലയിരുത്താനോ അതിന്റെ പ്രത്യേകതകൾ പരിശോധിക്കാനോ അല്ല, അത് വിതയ്ക്കപ്പെടുന്ന എന്റെ ഹൃദയം എപ്രകാരമുള്ളതാണ് എന്ന ഒരു ആത്മശോധനയ്ക്കായാണ് ഇന്ന് നാം ആദ്യമേ പരിശ്രമിക്കേണ്ടത്. വിസ്തൃതവും ആൾസഞ്ചാരമേറിയതുമായ ഒരു വഴിയോരം പോലെ ലോകത്തിന്റെ തിരക്കുകൾ നിറഞ്ഞ, സാമൂഹ്യമാധ്യമങ്ങളിലും സാങ്കേതികവിദ്യകളിലും സമയം നഷ്ടപ്പെട്ടുപോകുന്ന ഹൃദയമാണ് വഴിയരുക്. പക്ഷികൾ വന്നു തിന്നുകളയുന്ന വിത്തുകൾ പോലെ നമ്മിൽ പലപ്പോഴും വചനം വേരുപിടിക്കാത്തത്, മണ്ണിലേക്കിറങ്ങാത്തത്, ഇടം കണ്ടെത്താത്തത്, ദൈവദാനമായി ലഭിച്ചതെങ്കിലും ദൈവത്തിനു നൽകാൻ സമയമില്ലാത്ത ഒന്നായി നമ്മുടെ ജീവിതം മാറിയതുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും വചനം ശ്രവിക്കുമ്പോഴുമൊന്നും യേശു നമ്മിൽ ഇടം കണ്ടെത്താത്തത്. ഇങ്ങനെ യേശുവിനു പകരം പലരും പലതും വന്ന് ഇടം സ്വന്തമാക്കുന്നതുകൊണ്ടാണ്. ആരുടെയും ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വിത്തിനെ എടുത്തുമാറ്റരുതെന്ന ഒരു ഉദ്ബോധനം കൂടി ഈ വചനം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. ആഴമില്ലാത്ത വിശ്വാസം മൂലം ജീവിതത്തിലുണ്ടാകുന്ന വേദനകളുടെ ചുടുവെയിലും ദുഃഖത്തിന്റെ കുത്തൊഴുക്കിലും പരീക്ഷണങ്ങളുടെയും വിമർശനങ്ങളുടെയും മുൾമുനകൾക്കു മുന്നിലും ഇല്ലാതാകുന്ന തിരുവചനത്തെക്കുറിച്ച്, ദൈവവിശ്വാസത്തെക്കുറിച്ച് ഒക്കെയാണ് പാറക്കെട്ട് നമ്മോട് പറയുന്നത്. വചനത്തിനു വളരാൻ തക്ക ആഴമുള്ള നിലമാകണമെങ്കിൽ പ്രാർത്ഥനയിലും തിരുവചന വായനയിലും കൂദാശാ ജീവിതത്തിലും ആഴപ്പെടാനും സ്ഥിരതയോടെ ജീവിക്കാനും സാധിക്കണം. കുരിശുകൾക്കപ്പുറം ഉയർപ്പിന്റെ മഹത്വമുണ്ടെന്ന ആഴമേറിയ ബോധ്യം നമ്മിൽ വളർത്തിയെടുക്കണം. ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്കും തൊഴിലിനും സമ്പത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടത്തിനുമിടയിൽ ദൈവത്തെ സൗകര്യപൂർവ്വം മറക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന, ദൈവത്തേക്കാൾ പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായി മറ്റു പലതും കടന്നുവരുന്ന ഇടമാണ് മുള്ളുകൾ നിറഞ്ഞ ഇടം. ആത്മീയ ജീവിതത്തിൽ വളരുന്നതിലും ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകുന്നതിലും നാം പരാജയപ്പെടുമ്പോൾ ഈയൊരു മുള്ളുകൾ നിറഞ്ഞ നിലമായി, വചനം വളരാത്ത ഇടമായി നാം മാറും. ജീവിതാനുഭവങ്ങളുടെ വേദനകളിൽ ഉഴുതുമറിക്കപ്പെടുമ്പോഴും വെട്ടി ഒരുക്കപ്പെടുമ്പോഴും വിശ്വാസം കൈവിടാത്ത, വചനം ശ്രവിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഏറെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലങ്ങളായി കണക്കാക്കപ്പെടുന്നത്. കാതുകളിൽ നിന്ന് ഹൃദയത്തിലേക്കെത്താൻ വചനത്തിന് ഇടമൊരുക്കിയാൽ കരുണയും സ്നേഹവും ക്ഷമയും നീതിയുമൊക്കെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലും വളരാനനുവദിച്ചാൽ അവിടെ തിരുവചനം, യേശു ഏറെ ഫലം പുറപ്പെടുവിക്കും. നാം ശ്രവിക്കുന്ന വചനത്തിലും നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലും മാംസമായി തീർന്ന ദൈവപുത്രനെ, ക്രിസ്തുവിനെയാണ് നാം കണ്ടുമുട്ടുന്നത്. അതേസമയം വചനത്തിലൂടെയും കുർബാനയിലൂടെയും ക്രിസ്തു തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കുന്നത്. ജനക്കൂട്ടത്തോട് ഉപമകളിലൂടെ സംസാരിച്ച യേശു തന്റെ പ്രിയ ശിഷ്യർക്ക് ഉപമയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊടുക്കുന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളോട് ദൈവവചനം പ്രഘോഷിക്കുന്നു, തന്നെത്തന്നെ നൽകുന്നു. അതുകൊണ്ടുതന്നെ തിരുവചന

ളും നീക്കി കഠിനമായ ഇടങ്ങൾ ഉഴുതുമറിച്ച് പുണ്യങ്ങളുടെ വളക്കൂറുള്ള നല്ല മണ്ണാക്കി 30ഉം 60ഉം 100ഉം മേനി ഫലം നൽകുന്ന നല്ല നിലമാക്കി മാറ്റാം. തിരുവചനത്തെ ഉള്ളിൽ സ്വീകരിച്ച് ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ അമ്മ ക്രിസ്തുവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ സഹായിക്കട്ടെ. പ്രാർത്ഥനകളോടെ നമ്മുടെ വിശ്വാസയാത്രയിൽ കൂടെയുണ്ടാകട്ടെ. അങ്ങനെ ആത്മീയതയുടെ നിറവിൽ വിശ്വാസത്തിന്റെ ആനന്ദം മറ്റുള്ളവരിലേക്കു പകരുന്ന, ക്രിസ്തുസാക്ഷ്യമേകുന്ന, ക്രിസ്തുവിനെ നൽകുന്ന യഥാർത്ഥ ശിഷ്യരാകാൻ നമുക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 15ാം വാരം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചന വിചിന്തനമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം SR ശ്രീലക്ഷ്മി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ഏഷ്യൻ മെത്രാൻ സമിതി സമ്മേളനത്തിന് പാപ്പായുടെ പ്രതിനിധി. ജൂലൈ മാസം 20 മുതൽ 26 വരെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ച് നടക്കുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ 12th പ്ലീനറി അസംബ്ലിക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയായി ഇന്ത്യയിലെ ബോംബെ അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ പാപ്പ നിയമിച്ചു. വിവിധ റീത്തുകളിൽ നിന്നുമായി 120 ആളുകളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത്. തദവസരത്തിൽ ആർച്ച് ബിഷപ്പിന് കൈമാറിയ തന്റെ സന്ദേശത്തിൽ ഏഷ്യൻ സഭകളുടെ വിശ്വാസ തീക്ഷ്ണതയെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. അജപാലനപരവും പിതൃതുല്യവുമായ ഹൃദയത്തോടെ മറ്റൊരു ബാബിലോൺ നിർമ്മിക്കുന്ന ജോലി നിർത്തുവാനും യഥാർത്ഥ നന്മ കെട്ടിപ്പടുക്കുവാൻ ശക്തികൾ ഒന്നിക്കുവാനും മെത്രാന്മാരുടെ കൂട്ടായ്മകൾക്ക് സാധിക്കട്ടെയെന്ന ആശംസയും പാപ്പ നൽകി. ദുർബലതയെ സമൂഹങ്ങളുടെ ശക്തിയായി എടുത്തുകാണിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്കൊപ്പം ലിയോ 14th പാപ്പ. പാപ്പായുടെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലെ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൌദാത്തോസി ഗ്രാമത്തിൽ ജൂലൈ മാസം 11th പാവപ്പെട്ടവർക്കായി പ്രത്യേക ഉച്ചഭക്ഷണം ഒരുക്കി. റോം രൂപതയുടെ കീഴിലുള്ള 35 കുട്ടികൾ ഉൾപ്പെടെ നിരാലംബരായ ആളുകളാണ് ഈ ചടങ്ങിൽ അതിഥികളായി എത്തിയത്. സഭയെന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തുറന്ന കുടുംബമാണെന്നും ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളവർക്ക് അതൊരു സുരക്ഷിത താവളമാണെന്നും ലോകത്തിന് കാണിച്ചുകൊടുക്കുകയാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം. തദവസരത്തിൽ വിശുദ്ധ കുർബാനയും ചരിത്രപ്രസിദ്ധമായ പൂന്തോട്ടങ്ങളിലൂടെയുള്ള സന്ദർശനവും അവർക്കായി ഒരുക്കി. പരിധികളില്ലാതെ ഉപയോഗിക്കേണ്ട ഒന്നായിട്ടല്ല, മറിച്ച് ബഹുമാനിക്കപ്പെടേണ്ട ഒരു പൊതുഭവനമായിട്ടാണ് സൃഷ്ടിയെ മനുഷ്യൻ പരിപാലിക്കേണ്ടത്, ആർച്ച് ബിഷപ്പ് ലൂയിസ് മറിൻ. റോമിലെ കസ്തൽ ഗന്തോൾഫോയിൽ സ്ഥിതി ചെയ്യുന്ന ലൌദാത്തോസി ഗ്രാമത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായ്ക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുവാനെത്തിയവർക്കായി പാപ്പായുടെ ഉപവിപ്രവർത്തനങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ലൂയിസ് മറിൻ ദി സൻ മാർട്ടിൻ വിശുദ്ധ ബലിയർപ്പിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. സൃഷ്ടിയോടുള്ള പരിചരണത്തിനും ദാനധർമ്മത്തിനും സ്നേഹമെന്ന ഒരേ അടിസ്ഥാനമാണെന്ന് മോൺസിഞ്ഞോർ സന്ദേശത്തിലെടുത്തു പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവം സൃഷ്ടിച്ചതിനെയും തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം, സൃഷ്ടിയെ പരിപാലിക്കുന്നത് അടിസ്ഥാനപരമായി സ്നേഹത്തിന്റെയും ധ്യാനത്തിന്റെയും ഒരു പ്രവൃത്തിയാണ്. പ്രപഞ്ചം അതിന്റെ രചയിതാവിന്റെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളും ഉദ്ധരിച്ചു. അതിനാൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതം സ്രഷ്ടാവിനെ സ്തുതിക്കുവാനും സ്നേഹിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അമ്മ തന്റെ കുട്ടിയെ കാക്കുന്നതുപോലെയും ഒരു പിതാവ് തന്റെ കുടുംബത്തെ കാക്കുന്നതുപോലെയും ഒരു സുഹൃത്ത് ലഭിച്ച വിശ്വാസത്തിന് കാവൽ നിൽക്കുന്നതുപോലെയും ക്രിസ്ത്യാനികൾ സൃഷ്ടിയെ ദൈവത്തിന്റേതാണെന്നും അത് ദൈവത്തിന്റെ ദാനമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ പരിപാലിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ സൃഷ്ടിയുടെ പരിപാലനം ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുക, മാലിന്യങ്ങൾ ഒഴിവാക്കുക, പരിസ്ഥിതിയെ ബഹുമാനിക്കുക എന്ന ചില ബാഹ്യമായ ആംഗ്യങ്ങളല്ല, അത് ഹൃദയത്തിൽ സ്വാർത്ഥത ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരെപ്പറ്റി ചിന്തിക്കുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വികസ്വര രാജ്യങ്ങളിൽ എയ്ഡ്സ് ബാധിക്കുന്നവർക്ക് അന്തസ്സായ ചികിത്സ ഉറപ്പാക്കണം വത്തിക്കാൻ. എയ്ഡ്സ് രോഗവ്യാപനം തടയുന്നതിനും ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ കൂടുതൽ ശക്തമായ സഹകരണം വേണമെന്ന് വത്തിക്കാൻ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ എയ്ഡ്സ് ഉന്മൂലനം ചെയ്യുവാൻ ഒന്നിക്കാമെന്ന പ്രമേയത്തിലുള്ള 2026 ഉന്നതതല യോഗത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യസംഘം നിലപാട് വ്യക്തമാക്കിയത്. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തെ സങ്കൽപ്പിക്കുവാൻ പോലും ആവില്ല എന്ന ലിയോ 14th പാപ്പായുടെ വാക്കുകളും പ്രസ്താവനയിൽ ഉദ്ധരിച്ചു. എയ്ഡ്സ് ബാധിതരായ കുട്ടികൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് വത്തിക്കാൻ പ്രത്യേക ആശങ്കയും രേഖപ്പെടുത്തി. വിശുദ്ധ ഫ്രാൻസിസിന്റെ അങ്കണം 12 പതിപ്പ് സെപ്റ്റംബർ മാസം 10 മുതൽ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സന്യാസികൾ ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന അസീസിയിലെ വിഖ്യാത സാംസ്കാരിക സംഗമമായ വിശുദ്ധ ഫ്രാൻസിസിന്റെ അങ്കണം 12 പതിപ്പ് സെപ്റ്റംബർ മാസം 10 മുതൽ ആരംഭിക്കുന്നു. മാനുഷികമായ സന്തോഷം, ബന്ധങ്ങൾ, ആരോഗ്യം, സംസ്കാരം, ആത്മീയത എന്നിവ സമന്വയിക്കുന്ന ഒരു സമഗ്ര ജീവിത രീതിയെക്കുറിച്ചാണ് ഈ വർഷത്തെ സംവാദങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 15 വാരം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു തന്റെ ശിഷ്യരോടും ജനക്കൂട്ടത്തോടുമായി പറയുന്ന ലളിതവും എന്നാൽ ഏറെ അർത്ഥവത്തായതുമായ ഒരു ഉപമയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4 അധ്യായത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8 അധ്യായത്തിലും നാം കണ്ടുമുട്ടുന്ന വിധക്കാരന്റെ ഉപമ. നമുക്കറിയാവുന്നതുപോലെ ഉപമകളിലൂടെ ഒരുവൻ സംസാരിക്കുന്നത് തനിക്ക് മുന്നിലുള്ള ശ്രോതാവിന് അവന്റെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് ഒരു ആശയത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്നതിനാലാണ്. അങ്ങനെ പറയപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിന്റെ ഉൾപ്പൊരുൾ ഗ്രഹിക്കാനും ഒരുവന് സാധിക്കുമെന്നതാണ് ഉപമകളുടെ ഉപയോഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഇന്നത്തേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ മണ്ണിനോടും പ്രകൃതിയോടും കൂടുതൽ അടുത്തു ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്ന ഒരു കാലത്താണ് യേശു അവർ കണ്ടും കേട്ടും ജീവിച്ചും മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, വിത്തുവിതയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈയൊരർത്ഥത്തിൽ യേശുവിന് ചുറ്റും കൂടിയ ജനസമൂഹത്തിന് ഇത് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ യേശു ഇവിടെ മണ്ണിൽ വിതയ്ക്കുന്ന വിത്തിനെക്കുറിച്ചോ കൃഷിയെക്കുറിച്ചോ പഠിപ്പിക്കാനല്ല, ജീവിതത്തെക്കുറിച്ച്, വിതയ്ക്കപ്പെടുന്ന ദൈവവചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കേണ്ട ഫലങ്ങളെക്കുറിച്ചുള്ള, അതിനുവേണ്ട ഒരുക്കങ്ങളെയും മനോഭാവത്തെയും കുറിച്ചുള്ള ഒരു ഉദ്ബോധനമാണ് ഇവിടെ നമുക്ക് മുന്നിലുള്ളത്. ഈ തിരുവചന ഭാഗത്ത് യേശു 4 നിലങ്ങളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാം. വഴിയരുക്, പാറക്കെട്ട്, മുള്ളുകൾ നിറഞ്ഞയിടം, നല്ല നിലം, ഇങ്ങനെ 4 വീണ വിത്തും അവ നൽകുന്ന ഫലങ്ങളുമാണ് ഈ ഉദ്ബോധനത്തിന്റെ പ്രധാന ഉള്ളടക്കം. ആത്മീയമായ ഒരു ചിന്തയെന്ന നിലയിൽ ജീവിതത്തിൽ ദൈവവചനത്തിനു ലഭിക്കുന്ന സ്വീകാര്യതയും അത് നൽകുന്ന ഫലങ്ങളുമാണ് ഈ ഉപമ വഴി വചനം നമ്മോട് പറയുന്നത്. ഇവിടെ 4 നിലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിത്ത് ഒന്നുതന്നെയാണെന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. വിതക്കാരൻ, ദൈവം വിതയ്ക്കുന്ന തിരുവചനം, വചനം മാംസമായ യേശു നമ്മിൽ ഏതുതരം നിലമാണ് കണ്ടെത്തുന്നത്? നമ്മിൽ വിതയ്ക്കപ്പെടുന്ന വചനത്തോട് നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? വചനം നമ്മിലൂടെ എന്തു ഫലങ്ങളാണ് നൽകുന്നത്? തുടങ്ങിയ കൃത്യമായ ചില ചോദ്യങ്ങൾക്കാണ് ഇന്ന് നാം ഉത്തരം നൽകാൻ പരിശ്രമിക്കേണ്ടത്. യേശുവിനെ ശ്രവിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം, വ്യക്തിപരമായ വചനവായനയിലാകട്ടെ, വിശുദ്ധ കുർബാനയുൾപ്പെടെയുള്ള കൂദാശകളിലാകട്ടെ, വചനം പ്രഘോഷിക്കപ്പെടുന്ന മറ്റിടങ്ങളിലാകട്ടെ, ദൈവം സൗജന്യമായി നൽകുന്ന തന്റെ പുത്രനായ ജീവന്റെ വചനമായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് വിതയ്ക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ വചനത്തെ വിലയിരുത്താനോ അതിന്റെ പ്രത്യേകതകൾ പരിശോധിക്കാനോ അല്ല, അത് വിതയ്ക്കപ്പെടുന്ന എന്റെ ഹൃദയം എപ്രകാരമുള്ളതാണ് എന്ന ഒരു ആത്മശോധനയ്ക്കായാണ് ഇന്ന് നാം ആദ്യമേ പരിശ്രമിക്കേണ്ടത്. വിസ്തൃതവും ആൾസഞ്ചാരമേറിയതുമായ ഒരു വഴിയോരം പോലെ ലോകത്തിന്റെ തിരക്കുകൾ നിറഞ്ഞ, സാമൂഹ്യമാധ്യമങ്ങളിലും സാങ്കേതികവിദ്യകളിലും സമയം നഷ്ടപ്പെട്ടുപോകുന്ന ഹൃദയമാണ് വഴിയരുക്. പക്ഷികൾ വന്നു തിന്നുകളയുന്ന വിത്തുകൾ പോലെ നമ്മിൽ പലപ്പോഴും വചനം വേരുപിടിക്കാത്തത്, മണ്ണിലേക്കിറങ്ങാത്തത്, ഇടം കണ്ടെത്താത്തത്, ദൈവദാനമായി ലഭിച്ചതെങ്കിലും ദൈവത്തിനു നൽകാൻ സമയമില്ലാത്ത ഒന്നായി നമ്മുടെ ജീവിതം മാറിയതുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും വചനം ശ്രവിക്കുമ്പോഴുമൊന്നും യേശു നമ്മിൽ ഇടം കണ്ടെത്താത്തത് ഇങ്ങനെ യേശുവിനു പകരം പലരും പലതും വന്ന് ഇടം സ്വന്തമാക്കുന്നതുകൊണ്ടാണ്. ആരുടെയും ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വിത്തിനെ എടുത്തുമാറ്റരുതെന്ന ഒരു ഉദ്ബോധനം കൂടി ഈ വചനം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. ആഴമില്ലാത്ത വിശ്വാസം മൂലം ജീവിതത്തിലുണ്ടാകുന്ന വേദനകളുടെ ചുടുവെയിലും ദുഃഖത്തിന്റെ കുത്തൊഴുക്കിലും പരീക്ഷണങ്ങളുടെയും വിമർശനങ്ങളുടെയും മുൾമുനകൾക്കു മുന്നിലും ഇല്ലാതാകുന്ന തിരുവചനത്തെക്കുറിച്ച്, ദൈവവിശ്വാസത്തെക്കുറിച്ച് ഒക്കെയാണ് പാറക്കെട്ട് നമ്മോട് പറയുന്നത്. വചനത്തിന് വളരാൻ തക്ക ആഴമുള്ള നിലമാകണമെങ്കിൽ പ്രാർത്ഥനയിലും തിരുവചന വായനയിലും കൂദാശാ ജീവിതത്തിലും ആഴപ്പെടാനും സ്ഥിരതയോടെ ജീവിക്കാനും സാധിക്കണം. കുരിശുകൾക്കപ്പുറം ഉയർപ്പിന്റെ മഹത്വമുണ്ടെന്ന ആഴമേറിയ ബോധ്യം നമ്മിൽ വളർത്തിയെടുക്കണം. ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്കും തൊഴിലിനും സമ്പത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടത്തിനുമിടയിൽ ദൈവത്തെ സൗകര്യപൂർവ്വം മറക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന, ദൈവത്തേക്കാൾ പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായി മറ്റു പലതും കടന്നുവരുന്ന ഇടമാണ് മുള്ളുകൾ നിറഞ്ഞ ഇടം. ആത്മീയ ജീവിതത്തിൽ വളരുന്നതിലും ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകുന്നതിലും നാം പരാജയപ്പെടുമ്പോൾ ഈയൊരു മുള്ളുകൾ നിറഞ്ഞ നിലമായി, വചനം വളരാത്ത ഇടമായി നാം മാറും. ജീവിതാനുഭവങ്ങളുടെ വേദനകളിൽ ഉഴുതുമറിക്കപ്പെടുമ്പോഴും വെട്ടി ഒരുക്കപ്പെടുമ്പോഴും വിശ്വാസം കൈവിടാത്ത, വചനം ശ്രവിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഏറെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലങ്ങളായി കണക്കാക്കപ്പെടുന്നത്. കാതുകളിൽ നിന്ന് ഹൃദയത്തിലേക്കെത്താൻ വചനത്തിന് ഇടമൊരുക്കിയാൽ കരുണയും സ്നേഹവും ക്ഷമയും നീതിയുമൊക്കെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലും വളരാൻ അനുവദിച്ചാൽ അവിടെ തിരുവചനം, യേശു, ഏറെ ഫലം പുറപ്പെടുവിക്കും. നാം ശ്രവിക്കുന്ന വചനത്തിലും നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിലും മാംസമായി തീർന്ന ദൈവപുത്രനെ, ക്രിസ്തുവിനെയാണ് നാം കണ്ടുമുട്ടുന്നത്. അതേസമയം വചനത്തിലൂടെയും കുർബാനയിലൂടെയും ക്രിസ്തു തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കുന്നത്. ജനക്കൂട്ടത്തോട് ഉപമകളിലൂടെ സംസാരിച്ച യേശു തന്റെ പ്രിയ ശിഷ്യർക്ക് ഉപമയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊടുക്കുന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളോട് ദൈവവചനം പ്രഘോഷിക്കുന്നു, തന്നെത്തന്നെ നൽകുന്നു. അതുകൊണ്ടുതന്നെ തിരുവചനം ശ്രദ്ധയോടെ കേൾക്കാൻ കുടുംബ പ്രാർത്ഥനകളിലും വ്യക്തിപരമായ ധ്യാനങ്ങളിലും തിരുവചനത്തിന് സ്ഥാനം നൽകാൻ, അതുവഴി വചനം, ക്രിസ്തു നമ്മിൽ ഇടം കണ്ടെത്താൻ, ആഴപ്പെടാൻ, വളരാൻ, ഫലം നൽകാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാം. തന്റെ വചനം, ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ഫലങ്ങൾ നൽകുന്നത് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് മുന്നിലുള്ളത്. അവനുവേണ്ടി ഹൃദയം തുറന്നുകൊടുക്കാൻ, അവനോട് ചേർന്നുനിന്ന് നല്ല ഫലങ്ങൾ നൽകാൻ നമുക്ക് പരിശ്രമിക്കാം. ഹൃദയത്തിലെ കല്ലുകളും മുള്ളുകളും നീക്കി കഠിനമായ ഇടങ്ങൾ ഉഴുതുമറിച്ച് പുണ്യങ്ങളുടെ വളക്കൂറുള്ള നല്ല മണ്ണാക്കി 30, 60, 100 മേനി ഫലം നൽകുന്ന നല്ല നിലമാക്കി മാറ്റാം. തിരുവചനത്തെ ഉള്ളിൽ സ്വീകരിച്ച് ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധ അമ്മ ക്രിസ്തുവിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ സഹായിക്കട്ടെ. പ്രാർത്ഥനകളോടെ നമ്മുടെ വിശ്വാസയാത്രയിൽ കൂടെയുണ്ടാകട്ടെ. അങ്ങനെ ആത്മീയതയുടെ നിറവിൽ വിശ്വാസത്തിന്റെ ആനന്ദം മറ്റുള്ളവരിലേക്കു പകരുന്ന, ക്രിസ്തുസാക്ഷ്യമേകുന്ന, ക്രിസ്തുവിനെ നൽകുന്ന യഥാർത്ഥ ശിഷ്യരാകാൻ നമുക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 15-ാം വാരം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചന വിചിന്തനമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം SR ശ്രീലക്ഷ്മി.